ആകാശ് വാണിയം ഫാൽ ഹൗസിക അമുക് മയാമഗിദമക് പുതുന ലാക്ചറി ഹലോ ലേഡീസ് ലൈഫ് ഫോൺ ഇൻ പ്രോഗ്രാം തൗറമസിഗിദമക് അയക്കോയ്ക്ക് സ്റ്റുഡിയോ ടെലിഫോൺ നമ്പർ 8798803293 ഹാങ്ദുന തമജരി തൗറമസിദ നുപിയോയ് ബിസിങ്ന ടെലിഫോൺ തൗബിരക്തുന തൗറം സരുക് അബിന ബഹൈജരി അയക്കോയ്ക്ക് സ്റ്റുഡിയോ ടെലിഫോൺ നമ്പർ അമുക്ക സുഹന്ന നിങ്സിംഗ്ജരി 8798803293 ഹലോ ലേഡീസ് കി തൗറംദ നുപിയോയ് ബിസിങ്ഗി അവാനുങ്ങായി വാഴിഗിദമക് അദുങ്ങി ടെലിഫോൺ ഗൈജരി